ആവിയാനവരേ, ആവിയാനവരേ, ദൈവസമൂഹത്തിൽ നാം മുഴന്താർപ്പടിയിട്ട് അപ്പാവപ്പാ